0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 14-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച ത്രികാല ജപ പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സീറോ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ. പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിലുള്ള സീറോ മലങ്കര കത്തോലിക്ക മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയുടെ യൂറോപ്പ് UK കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ റോമിൽ എത്തിച്ചേർന്ന സഭാപ്രതിനിധികളും സഭയുടെ പിതാവും തലവനുമായ അഭിവന്ദ്യ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയും മറ്റ് സഭാധ്യക്ഷന്മാരുമായി ജൂൺ മാസം 15-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും സഭയുടെ പാരമ്പര്യത്തെയും ആരാധനക്രമ സമ്പന്നതയെയും എടുത്തുപറഞ്ഞുകൊണ്ട് സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു. സന്ദേശത്തിന്റെ ആരംഭത്തിൽ കൂടിക്കാഴ്ചയുടെ ദിവസം തന്നെ 67-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സഭാതലവന് പാപ്പ പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു. 1932 ജൂൺ മാസം 11-ാം തീയതി 11-ാം പിയൂസ് പാപ്പ സീറോ മലങ്കര സഭ ഹൈറാർക്കി സ്ഥാപിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച ക്രിസ്തോ പാസ്തോറും എന്ന അപ്പസ്തോലിക രേഖ ആരംഭിക്കുന്നത് ക്രിസ്തുവിനോടുള്ള നന്ദി പ്രകാശനത്തോടെയാണെന്നത് പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ പത്രോസിന്റെ പിൻഗാമിയുമായുള്ള സഭാകൂട്ടായ്മയിലേക്ക് വീണ്ടും കടന്നുവരുവാൻ നിരവധി വൈദികരെയും സന്യസ്തരെയും വിശ്വാസികളെയും പ്രത്യേകമായി ബഥനി സന്യാസസഭയെയും നയിച്ച ധന്യന്മാർ ഇവാനിയോസ്, മാർ തെയോഫിലസ് എന്നിവരെ ഓർത്ത് ദൈവത്തിന് നന്ദിയർപ്പിക്കാമെന്ന് പാപ്പ പറഞ്ഞു. സാമൂഹിക നീതി, വിദ്യാഭ്യാസം, സമഗ്ര മാനവ വികസനം എന്നിവ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നൽകുവാനുള്ള മാർ ഇവാനിയോസിന്റെ തീക്ഷ്ണതയും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. 1934 സുവിശേഷവൽക്കരണ ശ്രമത്തിന്റെ ഫലമായി തുടക്കത്തിൽ തമിഴ്നാട്ടിൽ സീറോ മലങ്കര സഭ വളരുവാൻ ആരംഭിച്ചതും പാപ്പ എടുത്തു പറഞ്ഞു. തുടർന്ന് സഭയുടെ ഹൈറാർക്കിയുടെയും DM സഭയുടെയും പ്രതിബദ്ധതയും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഖഡ്കിയിലെ വിശുദ്ധ എഫ്രൈം, ഗുഡ്കാവിലെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്നീ രൂപതകളിലും സമാനമായ ഒരു പ്രതിബദ്ധത പുലർത്തുവാനും പാപ്പ വിവിധ സന്യാസസഭകളെയും സഭാസിനഡിനെയും ക്ഷണിച്ചു. ദരിദ്രർ എന്നത് വെറും ഭക്ഷണമില്ലാത്തവർ മാത്രമല്ല, മറിച്ച് മുഖവും ശബ്ദവും നഷ്ടപ്പെട്ടവരും കൂടിയാണ് പാപ്പ. സഭയുടെ ജീവിതത്തിൽ ദരിദ്രർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക അനീതിക്കെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശ്വാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് 10-ാമത് ആഗോള ദരിദ്ര ദിനത്തിനുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. 2026 നവംബർ മാസം 15-ാണ് ആഗോള ദിനം ആചരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഭൗതികവും ധാർമ്മികവുമായ ദുരവസ്ഥയെക്കുറിച്ച് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ദൈവത്തെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് കേവലമൊരു സിദ്ധാന്തമല്ല, മറിച്ച് അത് സാമൂഹികമായ അഴിമതിയിലേക്കും അനീതിയിലേക്കും നയിക്കുന്നുവെന്നും ഇത് ലോകമെമ്പാടും ദരിദ്രരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും അവരെ പാർശ്വവൽക്കരിക്കുന്നതിനും കാരണമാകുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കത്തോലിക്ക സഭയും യഹൂദമതവും തമ്മിലുള്ള ബന്ധം സമഗ്ര മാനവ വികസനത്തിനുള്ളതാണ് പാപ്പ. ന്യൂയോർക്ക്, ഇസ്രായേൽ തുടങ്ങി 70-ാം രാജ്യങ്ങളിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ, അഭയാർത്ഥികൾ, പ്രായമായവർ, വൈകല്യമുള്ളവർ തുടങ്ങിയ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് സഹായം നൽകുന്ന സംയുക്ത യഹൂദ അപ്പീലിന്റെ പ്രതിനിധി സംഘവുമായി ലിയോ 14-ാമൻ പാപ്പ ജൂൺ മാസം 15-ാം തീയതി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ദരിദ്രരായ സഹോദരങ്ങൾക്കുള്ള സേവനം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുകയും സമൂഹത്തെ പുതുക്കുകയും ചെയ്യുന്ന ഒരു പാതയായി കാണുവാൻ ദൈവീക വെളിച്ചം ഏവരെയും സഹായിക്കുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഒറ്റപ്പെട്ടു പോകുന്ന വൈദികൻ സാവധാനം തളർന്നുപോകുന്നു പാപ്പ. നല്ല ഇടയന്റെ ആർദ്രതയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതം നയിക്കുവാനും ലോകത്തിലെ എല്ലാ വൈദികരെയും ക്ഷണിച്ചുകൊണ്ട് പുരോഹിതരുടെ വിശുദ്ധീകരണത്തിനുള്ള പ്രാർത്ഥനാ ദിനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സന്ദേശം നൽകി. നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന ദൈവവചനം ഓരോ വിശ്വാസിക്കും പ്രത്യേകിച്ച് വൈദികർക്ക് നൽകപ്പെട്ട ആഹ്വാനമാണെന്നും വിശുദ്ധി എന്നത് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ജീവനിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും വ്യക്തിത്വത്തിന്റെ കാതലാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഇത് കേവലമൊരു ആശയമല്ല, ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 14-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നയിച്ച ത്രികാല ജപ പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പതിനൊന്നാം ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:36 മുതൽ 10:8 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സന്ദേശം പങ്കുവച്ചത്.
1: Cari fratelli e sorelle, buona domenica. Il Vangelo di oggi ci porta un grande regalo perché coinvolge tutti coloro che lo ascoltano nello sguardo di Gesù.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭകരമായ ഒരു ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷം നമുക്ക് വലിയൊരു സമ്മാനമാണ് നൽകുന്നത്. ഇത് ശ്രവിക്കുന്ന ഏവരെയും യേശുവിന്റെ ആഴമേറിയ വീക്ഷണത്തിൽ പങ്കുചേരുവാൻ ക്ഷണിക്കുന്നു. കർത്താവ് എന്താണ് നിരീക്ഷിക്കുന്നതെന്നും അവിടുത്തെ നോട്ടം എത്രമാത്രം ശ്രദ്ധയുള്ളതാണെന്നും ഈ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ സഹോദരനായിത്തീർന്ന ദൈവപുത്രൻ മനുഷ്യകുലത്തെ നോക്കുന്നു. അടിച്ചമർത്തുന്ന പീഡനങ്ങളെയും നമ്മിൽ നിന്നും ശക്തി കവർന്നെടുക്കുന്ന അക്രമങ്ങളെയും അവിടുന്ന് കാണുന്നു. യുദ്ധത്തിന്റെ മുറിവുകളും ഉപഭോഗ സംസ്കാരത്തിന്റെ ശൂന്യതയും അവിടുന്ന് കാണുന്നു. വെറും പൊയ്മുഖങ്ങളായി മാറിയ മുഖങ്ങളെയും തിന്മയാൽ തകർന്ന കുടുംബങ്ങളെയും തെറ്റായ ആദർശങ്ങളാൽ വഞ്ചിക്കപ്പെട്ട യുവാക്കളെയും യേശു കാണുന്നു. യേശു ഇവയെല്ലാം കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്കു വേണ്ടി നമ്മോടൊപ്പം സ്നേഹിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ അനുകമ്പ കേവലം ഒരു സഹോദരതുല്യമായ സാമീപ്യം മാത്രമല്ല, മറിച്ച് നമ്മെ വിമോചിപ്പിക്കുവാനുള്ള ഉറച്ച ആഗ്രഹം കൂടിയാണ്. അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ അറിയുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കഴിയുന്ന അനേകം മനുഷ്യരുടെ മുൻപിൽ ക്രിസ്തു ഒരു നല്ല ഇടയനെന്ന നിലയിൽ എല്ലാവർക്കുമായി സ്വയം സമർപ്പിക്കുകയും വിളവെടുപ്പിന്റെ നാഥൻ എന്ന നിലയിൽ ലോകമാകുന്ന വയലിലേക്ക് വേലക്കാരെ അയക്കുകയും ചെയ്യുന്നു. അവർ ചെയ്യേണ്ട ജോലി എന്താണ്? കഷ്ടപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ആശ്വാസം പകരുക, ദാരിദ്ര്യമുള്ളിടത്ത് സ്നേഹവും പീഡനമുള്ളിടത്ത് പ്രത്യാശയും അവിശ്വാസമുള്ളിടത്ത് വിശ്വാസവും എത്തിക്കുക. ആദ്യത്തെ 12 വേലക്കാരുടെ പേരുകൾ സുവിശേഷം രേഖപ്പെടുത്തുന്നു. ശിഷ്യന്മാരായിരുന്ന അവർ പിന്നീട് അപ്പസ്തോലന്മാരായി മാറി, അതായത് മിഷനറിമാരും സുവിശേഷ പ്രഘോഷകരുമായി മാറി. അവരിൽ ആദ്യത്തെയാളായ സിമിയോൻ പത്രോസും അവസാനത്തെയാളായ യൂദാസ് ഇസ്കറിയോത്തോയുമുണ്ട്. യേശുവിനെ അനുഗമിക്കുവാനും അതേസമയം അവനെ ഒറ്റിക്കൊടുക്കുവാനും സാധിക്കുമെന്നും എന്നാൽ സുവിശേഷം എല്ലാവർക്കും ജീവനുള്ളതും സത്യവുമായ വചനമായി നിലനിൽക്കുമെന്നും ഇതു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോകുന്ന ആ സുവിശേഷം ഇന്നും പഴയതുപോലെ തന്നെ യുവത്വമുള്ളതും പുതുമയുള്ളതും വിമോചനം നൽകുന്നതുമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെ, യേശുക്രിസ്തുവിലൂടെ ദൈവം ഓരോ പുരുഷനും സ്ത്രീക്കും ഓരോ ജനതയ്ക്കും രാജ്യത്തിനും സമീപസ്ഥനായിരിക്കുന്നു. ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ സുഖപ്പെടുന്ന രോഗം പോലെയും പുലരിക്ക് വഴിമാറുന്ന രാത്രി പോലെയും ഉത്തിതനാൽ പരാജയപ്പെട്ട മരണം പോലെയും തിന്മ തകർന്നടിയുന്നു. ഇത്തരത്തിലാണ് യേശുവിന്റെ നോട്ടം യാഥാർത്ഥ്യത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. സ്നേഹം നിറഞ്ഞ അവിടുത്തെ ഈ പ്രവർത്തന പദ്ധതി സഭ എന്ന പുതിയൊരു ജനതയ്ക്ക് ജന്മം നൽകുന്നു. അപ്പസ്തോലന്മാരുടെ ദൗത്യം തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ് സഭ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി തന്നെ കൊടുക്കുവിൻ. അതെ, യേശുവിന്റെ ദാനം തികച്ചും സൗജന്യമാണ്. കാരണം അതിന്റെ മൂല്യം എല്ലാ അളവുകൾക്കും അപ്പുറമാണ്. അത് അർഹിക്കുവാനോ വാങ്ങുവാനോ സാധിക്കുകയില്ല. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മനോഹരമായ പേരാണ് ഈ കൃപ. നമ്മെ തന്നിലേക്ക് ചേർത്തുവെക്കുവാൻ ഈ കൃപ എവിടെയും നമ്മെ തേടിയെത്തുന്നു. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സുവിശേഷവൽക്കരിക്കുക എന്ന ദൗത്യം ജനിക്കുന്നത് ദൈവത്തിന്റെ ദാനത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിലൂടെ ആ ദാനം ലോകത്തിന് പാപമോചനമായും എളിയവർക്കും പാവപ്പെട്ടവർക്കുമുള്ള ശുശ്രൂഷയായും നീതിക്കുവേണ്ടിയുള്ള പ്രതിബദ്ധതയായും മാറുന്നു. യേശു നമ്മെ ഏവരെയും ക്ഷണിക്കുന്ന ഈ ദൗത്യത്തോട് സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ പ്രതികരിക്കുവാൻ കൃപാനിധിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായം നമുക്ക് തേടാം. പരിശുദ്ധ പിതാവിന്റെ ഈ സന്ദേശത്തിനു ശേഷം ത്രികാല പ്രാർത്ഥന ജപം നയിക്കുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: ആഞ്ജലോസ് ഡോമിനി നുൻസിയാവിത് മറിയെ
2: എത് കൺസെപ്റ്റ് സ്പിരിറ്റു സാങ്ക്തോ
1: ആവേ മറിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitabit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: digni officiamur promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationum coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis Requiem aeternam dona eis, Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos, omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
2: Amen.
0: അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനെത്തിയമ്മയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 14-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച ത്രികാല ജപ പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സീറോ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ. പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിലുള്ള സീറോ മലങ്കര കത്തോലിക്ക മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയുടെ യൂറോപ്പ് UK കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ റോമിൽ എത്തിച്ചേർന്ന സഭാപ്രതിനിധികളും സഭയുടെ പിതാവും തലവനുമായ അഭിവന്ദ്യ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയും മറ്റ് സഭാധ്യക്ഷന്മാരുമായി ജൂൺ മാസം 15-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും സഭയുടെ പാരമ്പര്യത്തെയും ആരാധനക്രമ സമ്പന്നതയെയും എടുത്തുപറഞ്ഞുകൊണ്ട് സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു. സന്ദേശത്തിന്റെ ആരംഭത്തിൽ കൂടിക്കാഴ്ചയുടെ ദിവസം തന്നെ 67-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സഭാതലവന് പാപ്പ പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു. 1932 ജൂൺ മാസം 11-ാം തീയതി 11-ാം പിയൂസ് പാപ്പ സീറോ മലങ്കര സഭ ഹൈറാർക്കി സ്ഥാപിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച ക്രിസ്തോ പാസ്തോറും എന്ന അപ്പസ്തോലിക രേഖ ആരംഭിക്കുന്നത് ക്രിസ്തുവിനോടുള്ള നന്ദി പ്രകാശനത്തോടെയാണെന്നത് പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ പത്രോസിന്റെ പിൻഗാമിയുമായുള്ള സഭാകൂട്ടായ്മയിലേക്ക് വീണ്ടും കടന്നുവരുവാൻ നിരവധി വൈദികരെയും സന്യസ്ത്രീയും വിശ്വാസികളെയും പ്രത്യേകമായി ബഥനി സന്യാസസഭയെയും നയിച്ച ധന്യന്മാർ ഇവാനിയോസ്, മാർ തയോഫിലസ് എന്നിവരെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാമെന്ന് പാപ്പ പറഞ്ഞു. സാമൂഹിക നീതി, വിദ്യാഭ്യാസം, സമഗ്ര മാനവ വികസനം എന്നിവ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നൽകുവാനുള്ള മാർ ഇവാനിയോസിന്റെ തീക്ഷ്ണതയും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. 1934 സുവിശേഷവൽക്കരണ ശ്രമത്തിന്റെ ഫലമായി തുടക്കത്തിൽ തമിഴ്നാട്ടിൽ സീറോ മലങ്കര സഭ വളരുവാൻ ആരംഭിച്ചതും പാപ്പ എടുത്തു പറഞ്ഞു. തുടർന്ന് സഭയുടെ ഹൈറാർക്കിയുടെയും DM സഭയുടെയും പ്രതിബദ്ധതയും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഖഡ്കിയിലെ വിശുദ്ധ എഫ്രൈം, ഗുഡ്കാവിലെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്നീ രൂപതകളിലും സമാനമായ ഒരു പ്രതിബദ്ധത പുലർത്തുവാനും പാപ്പ വിവിധ സന്യാസസഭകളെയും സഭാസിനഡിനെയും ക്ഷണിച്ചു. ദരിദ്രർ എന്നത് വെറും ഭക്ഷണമില്ലാത്തവർ മാത്രമല്ല, മറിച്ച് മുഖവും ശബ്ദവും നഷ്ടപ്പെട്ടവരും കൂടിയാണ് പാപ്പ. സഭയുടെ ജീവിതത്തിൽ ദരിദ്രർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക അനീതിക്കെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശ്വാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് 10-ാമത് ആഗോള ദരിദ്ര ദിനത്തിനുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. 2026 നവംബർ 15 ആഗോള ദിനം ആചരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഭൗതികവും ധാർമ്മികവുമായ ദുരവസ്ഥയെക്കുറിച്ച് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ദൈവത്തെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് കേവലമൊരു സിദ്ധാന്തമല്ല, മറിച്ച് അത് സാമൂഹികമായ അഴിമതിയിലേക്കും അനീതിയിലേക്കും നയിക്കുന്നുവെന്നും ഇത് ലോകമെമ്പാടും ദരിദ്രരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും അവരെ പാർശ്വവൽക്കരിക്കുന്നതിനും കാരണമാകുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കത്തോലിക്ക സഭയും യഹൂദമതവും തമ്മിലുള്ള ബന്ധം സമഗ്ര മാനവ വികസനത്തിനുള്ളതാണ് പാപ്പ. ന്യൂയോർക്ക്, ഇസ്രായേൽ തുടങ്ങി 70-ാം രാജ്യങ്ങളിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ, അഭയാർത്ഥികൾ, പ്രായമായവർ, വൈകല്യമുള്ളവർ തുടങ്ങിയ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് സഹായം നൽകുന്ന സംയുക്ത യഹൂദ അപ്പീലിന്റെ പ്രതിനിധി സംഘവുമായി ലിയോ 14-ാമൻ പാപ്പ ജൂൺ മാസം 15-ാം തീയതി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ദരിദ്രരായ സഹോദരങ്ങൾക്കുള്ള സേവനം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുകയും സമൂഹത്തെ പുതുക്കുകയും ചെയ്യുന്ന ഒരു പാതയായി കാണുവാൻ ദൈവീക വെളിച്ചം ഏവരെയും സഹായിക്കുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഒറ്റപ്പെട്ടു പോകുന്ന വൈദികൻ സാവധാനം തളർന്നു പോകുന്നു. പാപ്പ നല്ല ഇടയന്റെ ആർദ്രതയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതം നയിക്കുവാനും ലോകത്തിലെ എല്ലാ വൈദികരെയും ക്ഷണിച്ചുകൊണ്ട് പുരോഹിതരുടെ വിശുദ്ധീകരണത്തിനുള്ള പ്രാർത്ഥനാ ദിനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സന്ദേശം നൽകി. നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന ദൈവവചനം ഓരോ വിശ്വാസിക്കും പ്രത്യേകിച്ച് വൈദികർക്ക് നൽകപ്പെട്ട ആഹ്വാനമാണെന്നും വിശുദ്ധിയെന്നത് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ജീവനിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും വ്യക്തിത്വത്തിന്റെ കാതലാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഇത് കേവലമൊരു ആശയമല്ല, ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 14 ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നയിച്ച ത്രികാല ജപപ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 11 ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:36 മുതൽ 10:8 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സന്ദേശം പങ്കുവച്ചത്.
1: Cari fratelli e sorelle, buona domenica. Il Vangelo di oggi ci porta un grande regalo perché coinvolge tutti coloro che lo ascoltano nello sguardo di Gesù.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭകരമായ ഒരു ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷം നമുക്ക് വലിയൊരു സമ്മാനമാണ് നൽകുന്നത്. ഇത് ശ്രവിക്കുന്ന ഏവരെയും യേശുവിന്റെ ആഴമേറിയ വീക്ഷണത്തിൽ പങ്കുചേരുവാൻ ക്ഷണിക്കുന്നു. കർത്താവ് എന്താണ് നിരീക്ഷിക്കുന്നതെന്നും അവിടുത്തെ നോട്ടം എത്രമാത്രം ശ്രദ്ധയുള്ളതാണെന്നും ഈ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ സഹോദരനായിത്തീർന്ന ദൈവപുത്രൻ മനുഷ്യകുലത്തെ നോക്കുന്നു. അടിച്ചമർത്തുന്ന പീഡനങ്ങളെയും നമ്മിൽ നിന്നും ശക്തി കവർന്നെടുക്കുന്ന അക്രമങ്ങളെയും അവിടുന്ന് കാണുന്നു. യുദ്ധത്തിന്റെ മുറിവുകളും ഉപഭോഗ സംസ്കാരത്തിന്റെ ശൂന്യതയും അവിടുന്ന് കാണുന്നു. വെറും പൊയ്മുഖങ്ങളായി മാറിയ മുഖങ്ങളെയും തിന്മയാൽ തകർന്ന കുടുംബങ്ങളെയും തെറ്റായ ആദർശങ്ങളാൽ വഞ്ചിക്കപ്പെട്ട യുവാക്കളെയും യേശു കാണുന്നു. യേശു ഇവയെല്ലാം കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്കു വേണ്ടി നമ്മോടൊപ്പം സ്നേഹിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ അനുകമ്പ കേവലം ഒരു സഹോദരതുല്യമായ സാമീപ്യം മാത്രമല്ല, മറിച്ച് നമ്മെ വിമോചിപ്പിക്കുവാനുള്ള ഉറച്ച ആഗ്രഹം കൂടിയാണ്. അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ അറിയുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കഴിയുന്ന അനേകം മനുഷ്യരുടെ മുൻപിൽ ക്രിസ്തു ഒരു നല്ല ഇടയനെന്ന നിലയിൽ എല്ലാവർക്കുമായി സ്വയം സമർപ്പിക്കുകയും വിളവെടുപ്പിന്റെ നാഥൻ എന്ന നിലയിൽ ലോകമാകുന്ന വയലിലേക്ക് വേലക്കാരെ അയക്കുകയും ചെയ്യുന്നു. അവർ ചെയ്യേണ്ട ജോലി എന്താണ്? കഷ്ടപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ആശ്വാസം പകരുക, ദാരിദ്ര്യമുള്ളിടത്ത് സ്നേഹവും പീഡനമുള്ളിടത്ത് പ്രത്യാശയും അവിശ്വാസമുള്ളിടത്ത് വിശ്വാസവും എത്തിക്കുക. ആദ്യത്തെ 12 വേലക്കാരുടെ പേരുകൾ സുവിശേഷം രേഖപ്പെടുത്തുന്നു. ശിഷ്യന്മാരായിരുന്ന അവർ പിന്നീട് അപ്പസ്തോലന്മാരായി മാറി, അതായത് മിഷനറിമാരും സുവിശേഷ പ്രഘോഷകരുമായി മാറി. അവരിൽ ആദ്യത്തെയാളായ സിമിയോൻ പത്രോസും അവസാനത്തെയാളായ യൂദാസ് ഇസ്കറിയോത്തോയുമുണ്ട്. യേശുവിനെ അനുഗമിക്കുവാനും അതേസമയം അവനെ ഒറ്റിക്കൊടുക്കുവാനും സാധിക്കുമെന്നും എന്നാൽ സുവിശേഷം എല്ലാവർക്കും ജീവനുള്ളതും സത്യവുമായ വചനമായി നിലനിൽക്കുമെന്നും ഇതു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോകുന്ന ആ സുവിശേഷം ഇന്നും പഴയതുപോലെ തന്നെ യുവത്വമുള്ളതും പുതുമയുള്ളതും വിമോചനം നൽകുന്നതുമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെ, യേശുക്രിസ്തുവിലൂടെ ദൈവം ഓരോ പുരുഷനും സ്ത്രീക്കും ഓരോ ജനതയ്ക്കും രാജ്യത്തിനും സമീപസ്ഥനായിരിക്കുന്നു. ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ സുഖപ്പെടുന്ന രോഗം പോലെയും പുലരിക്ക് വഴിമാറുന്ന രാത്രി പോലെയും ഉത്തിതനാൽ പരാജയപ്പെട്ട മരണം പോലെയും തിന്മ തകർന്നടിയുന്നു. ഇത്തരത്തിലാണ് യേശുവിന്റെ നോട്ടം യാഥാർത്ഥ്യത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. സ്നേഹം നിറഞ്ഞ അവിടുത്തെ ഈ പ്രവർത്തന പദ്ധതി സഭ എന്ന പുതിയൊരു ജനതയ്ക്ക് ജന്മം നൽകുന്നു. അപ്പസ്തോലന്മാരുടെ ദൗത്യം തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ് സഭ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി തന്നെ കൊടുക്കുവിൻ. അതെ, യേശുവിന്റെ ദാനം തികച്ചും സൗജന്യമാണ്. കാരണം അതിന്റെ മൂല്യം എല്ലാ അളവുകൾക്കും അപ്പുറമാണ്. അത് അർഹിക്കുവാനോ വാങ്ങുവാനോ സാധിക്കുകയില്ല. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മനോഹരമായ പേരാണ് ഈ കൃപ. നമ്മെ തന്നിലേക്ക് ചേർത്തുവെക്കുവാൻ ഈ കൃപ എവിടെയും നമ്മെ തേടിയെത്തുന്നു. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സുവിശേഷവൽക്കരിക്കുക എന്ന ദൗത്യം ജനിക്കുന്നത് ദൈവത്തിന്റെ ദാനത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിലൂടെ ആ ദാനം ലോകത്തിന് പാപമോചനമായും എളിയവർക്കും പാവപ്പെട്ടവർക്കുമുള്ള ശുശ്രൂഷയായും നീതിക്കു വേണ്ടിയുള്ള പ്രതിബദ്ധതയായും മാറുന്നു. യേശു നമ്മെ ഏവരെയും ക്ഷണിക്കുന്ന ഈ ദൗത്യത്തോട് സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ പ്രതികരിക്കുവാൻ കൃപാനിധിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായം നമുക്ക് തേടാം. പരിശുദ്ധ പിതാവിന്റെ ഈ സന്ദേശത്തിന് ശേഷം ത്രികാല പ്രാർത്ഥന ജപം നയിക്കുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: ആഞ്ജലോസ് ഡോമിനി നുൻസിയാവിത് മറിയെ
2: et concepi de spiritu sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitabit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventri tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: digni officiamur promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationum coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sicut erat in principio et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sicut erat in principio et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sicut erat in principio et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: Aduttadai oru gaanam kelkam. Father സോജു തെക്കിനെത്തി അമ്മയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ലാഭത്തിൽ നയിക്കപ്പെടുന്ന സമ്പദ്വ്യവസ്ഥ കുടുംബ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നു. പാപ്പ. വാർദ്ധക്യത്തിന്റെ ദുർബലതയിൽ പോലും ഓരോ വ്യക്തിയോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറയുന്നില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുത്തച്ഛന്മാർക്കും വൃദ്ധജനത്തിനുമായുള്ള 6th ആഗോള ദിനാചരണത്തിനായി പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 49th അധ്യായം 15th തിരുവചനമാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. കർത്താവ് ആരെയും വിസ്മരിക്കുകയില്ല എന്ന സത്യമാണ് ഏശയ്യ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് എന്ന മുഖവുരിയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനത്തിൽ അടങ്ങിയിരിക്കുന്ന വ്യക്തിപരമായ ആർദ്രത ഇന്നും അനുഭവിക്കുവാൻ സാധിക്കണമെന്ന് പാപ്പ അടിവരയിട്ടു പറഞ്ഞു. വിശുദ്ധ തിരുവെഴുത്തുകളിൽ, പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങളിൽ, തങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ള നിരാശയിൽ നിന്നുമാണ് വിവിധ പ്രാർത്ഥനകൾ ഉടലെടുക്കുന്നതെന്നും ഇപ്രകാരം വിസ്മരിക്കപ്പെടുന്നതിന്റെ വേദനാജനകമായ വികാരം അനേകരെ ഒന്നിപ്പിക്കുന്നുവെന്നും ഇതിൽ പ്രായമായവരും ധാരാളമായി ഉൾപ്പെടുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആരെയും ഒരിക്കലും മറക്കാത്ത ദൈവത്തിന്റെ സ്നേഹം നീതിയുടെ ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞ പാപ്പ, ദൗർഭാഗ്യവശാൽ ഇന്ന് ലോകത്ത് പ്രായമായവരുടെ സവിശേഷതകൾ മറയ്ക്കുകയും അവരെ വിസ്മൃതിയിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി സംരക്ഷണത്തിന് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പാപ്പ. സുസ്ഥിരത, സമഗ്ര പരിസ്ഥിതി, സൃഷ്ടിയോടുള്ള പരിചരണം എന്നിവ നിരവധി പതിറ്റാണ്ടുകളായി തുടരുന്ന ആശങ്കകളാണെന്നും പാരിസ്ഥിതിക വിഷയം ധാർമ്മികമായ ഒരു വിഷയമാണെന്നത് സഭയെപ്പോഴും ഉയർത്തിക്കാട്ടിയിട്ടുണ്ടെന്നും എടുത്തുപറഞ്ഞുകൊണ്ട് 10th ഓസ്ട്രിയൻ ആഗോള ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ വീഡിയോ സന്ദേശം പ്രസിദ്ധീകരിച്ചു. പാരിസ്ഥിതിക പ്രതിസന്ധി ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല, മറിച്ച് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയുടെ പാരിസ്ഥിതിക വശമാണെന്ന് തന്റെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസ് ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ക്രിസ്തീയ പുണ്യങ്ങളെ അടിസ്ഥാനമാക്കി പാപ്പ ആശയങ്ങൾ പങ്കുവച്ചു. ലോകം ദൈവം സൃഷ്ടിച്ചതാണെന്നും അത് അന്തർലീനമായി നല്ലതാണെന്നും വിശ്വസിക്കുന്നവർ സൃഷ്ടിയെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഇത് വിശ്വാസത്തിന്റെ ഒരു ആവശ്യകതയാണെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. പല പാരമ്പര്യങ്ങളിലെയും വിശ്വാസികൾ സൃഷ്ടി ഒരു ദൈവിക ദാനമായി മനസ്സിലാക്കുന്നതും അതുപോലെ ജീവിതം പവിത്രമാണെന്നും അതിനാൽ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും പഠിപ്പിക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് വിശ്വാസത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പരിസ്ഥിതിയെ പരിപാലിക്കുന്ന ഒരു യഥാർത്ഥ സംസ്കാരം വളർത്തിയെടുക്കുവാൻ പൗരവും രാഷ്ട്രീയവുമായ സ്നേഹം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളും പാപ്പ അനുസ്മരിച്ചു. വെല്ലുവിളികളെ നേരിടുന്നതിന് ഒരു പുതിയ വ്യക്തികേന്ദ്രീകൃത അന്താരാഷ്ട്ര സാമ്പത്തിക ചട്ടക്കൂട് വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞു. യുദ്ധങ്ങളെ ന്യായീകരിക്കുവാൻ ദൈവനാമം ഉപയോഗിക്കുന്നത് തെറ്റാണ് പാപ്പ. ലോകത്ത് ഇന്ന് നടമാടുന്ന യുദ്ധത്തിന്റെ ഭീകരമായ അന്തരീക്ഷത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പ്യാത്സ സാൻ പിയത്രോ എന്ന മാസികയിൽ പരിശുദ്ധ പിതാവിന് റഫായേലെ എന്ന യുവാവ് അയച്ച കത്തിനു മറുപടിയായി സഭയുടെ ദൗത്യം സമാധാനം ആഹ്വാനം ചെയ്യുകയും സ്വന്തം ആവശ്യങ്ങൾക്കായി മതത്തെ ചൂഷണം ചെയ്യുന്നവരെ ശക്തമായി അപലപിക്കുകയും ചെയ്യുക എന്നതാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സഭയുടെ ദൗത്യം സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണെന്നും മറിച്ചൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയില്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കൊറിയൻ പ്രസിഡന്റിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14th പാപ്പ. ജൂൺ മാസം 15th വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് കൊറിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ലീ ജെയ് മ്യുങ്ങിനെ ലിയോ 14th പാപ്പ സ്വീകരിച്ചു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് കർദിനാൾ പിയത്രോ പരോളിനുമായും മോൺസിഞ്ഞോർ പോൾ റിച്ചാർഡ് ഗലഗറുമായും കൂടിക്കാഴ്ച നടന്നു. നൈജീരിയയിൽ വീണ്ടും ജിഹാദി ആക്രമണം. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ കെബി സംസ്ഥാനത്തെ നൈജറിന്റെ അതിർത്തിക്കടുത്തുള്ള ഫെസ്കെയ്ൻ റാഫി സമൂഹത്തിൽ ലക്കുറാവ ഗ്രൂപ്പിലെ ജിഹാദിസ്റ്റ് തീവ്രവാദി ആക്രമണത്തിൽ 20-ലധികം പേർ കൊല്ലപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്കായി തയ്യാറാക്കിയ ഒരു രഹസ്യ സുരക്ഷാ റിപ്പോർട്ടിൽ നിന്നാണ് പുറംലോകമറിഞ്ഞത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറാം സങ്കീർത്തനം ഘോഷയാത്രകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതമാണെന്ന് കരുതപ്പെടുന്നു. അഞ്ചു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം യാഹ്വേ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. സ്രഷ്ടാവും തന്റെ ജനത്തെ പരിപാലിക്കുന്നവനുമായ കർത്താവിനെ സന്തോഷത്തോടെയും ഗാനാലാപനത്തോടെയും സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ഏവരെയും, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ദേവാലയത്തിലേക്കുള്ള ഒരു യാത്രയുടെ പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാണ്. കർത്താവ് നല്ലവനും കാരുണ്യവാനും വിശ്വസ്തനുമാണെന്ന ബോധ്യത്തോടെയും ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തിരിച്ചറിവോടെയും ദൈവത്തിന് നന്ദി പറയാനും അവന്റെ നാമത്തെ വാഴ്ത്താനും ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണെന്നും അവിടുന്ന് നല്ലവനാണെന്നുമുള്ള തിരിച്ചറിവ് നന്ദിയുടെ ഭാവം നമ്മിൽ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ഈ സങ്കീർത്തനമെങ്കിലും തങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന തിരിച്ചറിവുള്ള ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനം അവർക്കുള്ള വ്യക്തിപരമായ ഒരു ക്ഷണമായി മാറുന്നുണ്ട്. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന അവിടുത്തെ വിശ്വസ്തതയും സ്നേഹവും തലമുറകൾ തിരിച്ചറിയുകയും അതിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രത്യുത്തരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം? നൂറാം സങ്കീർത്തനം എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നമുക്കു കാണാം. ഇതിൽ ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ, സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ എന്നീ ഒന്നും രണ്ടും വാക്യങ്ങൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മുൻപുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മഹത്വമോ അധികാരമോ ശക്തിയോ വർണ്ണിച്ചുകൊണ്ടല്ല നൂറാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ലളിതവും എന്നാൽ കൃത്യവുമായ ഒരു ക്ഷണമാണ് ഇവിടെ നാം കാണുക. ദൈവജനമെന്ന നിലയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവിടെ നാം കാണുന്ന ക്ഷണം ഭൂമി മുഴുവനും, അതുകൊണ്ടുതന്നെ സകല ജനതകൾക്കുമുള്ള ഒരു ആഹ്വാനമാണെന്ന് നമുക്കു കാണാം. കർത്താവിനു മുന്നിൽ ആനന്ദഗീതം ഉതിർക്കാനും അവന് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനും അവന്റെ സന്നിധിയിൽ ഗാനാലാപത്തോടെ വരാനുമാണ് സങ്കീർത്തകൻ മുന്നോട്ടുവയ്ക്കുന്ന വിളി. പ്രജകൾ തങ്ങളുടെ രാജാവിനു മുന്നിൽ, ദൈവജനം ദൈവത്തിനു മുന്നിൽ എപ്രകാരമാണോ ആനന്ദിക്കുക, അതേ സന്തോഷത്തോടെ യാഹ്വയ്ക്കു മുന്നിൽ ഗീതമാലപിക്കുക എന്നത് ദൈവത്തിനു മുന്നിൽ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മനോഭാവങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു അധികാരിയുടെയോ രാജാവിന്റെയോ മുന്നിൽ പ്രജകൾ തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതുപോലെയോ ദേവാലയത്തിൽ തങ്ങളുടെ തവണയനുസരിച്ച് ഔപചാരികമായി ഒരുവൻ ശുശ്രൂഷ ചെയ്യുന്നതുപോലെയോ അല്ല, സന്തോഷത്തോടെ മനസ്സു നിറഞ്ഞു വേണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന ഒരു ബോധ്യമാണ് രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നൽകുന്നത്. ദൈവവുമായുള്ള ബന്ധം ആനന്ദത്തിന്റേതായിരിക്കണമെന്ന ഒരു ചിന്ത കൂടി ഇവിടെ നമുക്കു കാണാം. മറ്റു പല സങ്കീർത്തനങ്ങളിലുമെന്ന പോലെ ഗാനാലാപത്തിലൂടെയുള്ള സ്തുതിയർപ്പണത്തിന്റെ പ്രാധാന്യവും ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ദൈവസ്തുതിയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗവും ഗാനാലാപനമാണ്. സംഗീതത്തോടെയുള്ള സ്തുതിയർപ്പിക്കൽ എല്ലാ സംസ്കാരങ്ങളിലും തന്നെ മെച്ചപ്പെട്ട ആരാധനയുടെ പ്രകടനമായാണല്ലോ കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ദൈവത്തിന് നാം സ്തുതിയർപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു എന്ന മൂന്നാം വാക്യത്തിലും, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്ന അഞ്ചാം വാക്യത്തിലും നാം കാണുന്നത്. യാഹ്വേ കർത്താവ് ദൈവമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന തിരിച്ചറിവ് നമ്മിൽ ഉളവാകുന്നത്. ഇസ്രായേലിന്റെയും നമ്മുടെയും ലോകം മുഴുവന്റെയും സ്രഷ്ടാവും പരിപാലകനുമാണവിടുന്ന് എന്ന അറിവ്
എന്തുകൊണ്ട് കർത്താവിന് സ്തുതിഗീതമാലപിക്കണമെന്ന നമ്മുടെ ബോധ്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും ആധികാരികമാക്കുകയും ചെയ്യും. നമുക്ക് നാം തന്നെ മതി എന്ന ചിന്തയും നമുക്ക് നമ്മെത്തന്നെ മെനഞ്ഞെടുക്കാമെന്ന വിചാരവുമൊക്കെ എത്ര ബാലിശവും അർത്ഥരഹിതവുമാണെന്നും

സങ്കീർത്തനം ഏഴാം വാക്യവുമൊക്കെ ഈയൊരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ് ദൈവത്തിന് സ്തുതിയർപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഇടം എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ചെറിയ സങ്കീർത്തനം നൽകുന്നുണ്ട്. നാലാം വാക്യത്തിലാണ് നാം ഇതു കാണുക. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ഭവനമായ ദേവാലയമാണ് ദൈവസ്തുതികൾ ആലപിക്കുവാൻ ഏറ്റവും മികച്ച ഇടമെന്ന ഒരു ബോധ്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ലോകം മുഴുവനും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും അവന്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദൈവഭവനമായി കരുതപ്പെടുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കുന്നതുതന്നെ അവന്റെ സ്തുതികൾ ആലപിക്കുവാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. ദേവാലയമെന്ന ഒരിടത്തിന്റെ സാമൂഹികമായ പ്രാധാന്യം കൂടിയാണ് സങ്കീർത്തനം നമുക്കു മുന്നിൽ എടുത്തുകാട്ടുന്നത്. ഹൃദയത്തിലും നമ്മുടെ സ്വകാര്യയിടങ്ങളിലും ഭവനങ്ങളിലും ഉയരുന്ന ദൈവസ്തുതി ദൈവത്തിനു മുന്നിൽ സ്വീകാര്യത കുറഞ്ഞതല്ല എങ്കിലും ദേവാലയത്തിൽ സമൂഹത്തിനും സഹോദരങ്ങൾക്കുമൊപ്പമുള്ള ദൈവാരാധനയും സ്തുതിയും ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യവും സഹായവുമായി മാറുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സങ്കീർത്തനം ജീവിതത്തിൽ. കർത്താവ് നല്ലവനും നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമാണെന്ന തിരിച്ചറിവിൽ അവനോട് ചേർന്നു നിൽക്കാനും അവനു മുന്നിൽ സന്തോഷപൂർവം സ്തുതിയും ശുശ്രൂഷയുമർപ്പിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന നൂറാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ഈ ചെറുഗീതം നമുക്കു മുന്നിൽ വയ്ക്കുന്ന ഉദ്ബോധനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നന്ദിയുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യാഹ്വയുടെ വിശ്വസ്തതയും സ്നേഹവും ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല നാം ഉൾപ്പെടുന്ന തലമുറകളോളം നീണ്ടുനിൽക്കുന്നതാണെന്ന ബോധ്യം നമ്മിൽ പ്രത്യാശയും ശരണവും വളർത്തട്ടെ. ദൈവത്തിന്റെ അജഗണമാണ് നാമെന്ന ബോധ്യം അവനോട് ചേർന്നു നിൽക്കാനും അവനിൽ സുരക്ഷിതത്വം കണ്ടെത്താനും നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേൽ ജനം മാത്രമല്ല, സങ്കീർത്തകൻ ഒന്നാം വാക്യത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ ഭൂമി മുഴുവനും യാഹ്വയെ തങ്ങളുടെ ദൈവവും നാഥനുമായി തിരിച്ചറിഞ്ഞ് അവന്റെ ദേവാലയത്തിൽ ആരാധിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. മനോഹരമായ ദേവാലയാങ്കണത്തിൽ മാലാഖമാർക്കും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം നമുക്കും നിത്യം വസിക്കുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു സ്തുതിഗീതമായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പരണീയം സ്റ്റീഫൻസൺ എഴുതി, റെവറൻ ജസ്റ്റിൻ ജോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം റിയാദാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ലാഭത്തിൽ നയിക്കപ്പെടുന്ന സമ്പദ്വ്യവസ്ഥ കുടുംബ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നു പാപ്പ. വാർദ്ധക്യത്തിന്റെ ദുർബലതയിൽ പോലും ഓരോ വ്യക്തിയോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറയുന്നില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുത്തച്ഛന്മാർക്കും വൃദ്ധജനത്തിനുമായുള്ള 6th ആഗോള ദിനാചരണത്തിനായി പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 49th അധ്യായം 15th തിരുവചനമാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. കർത്താവ് ആരെയും വിസ്മരിക്കുകയില്ല എന്ന സത്യമാണ് ഏശയ്യ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് എന്ന മുഖവുരിയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനത്തിലടങ്ങിയിരിക്കുന്ന വ്യക്തിപരമായ ആർദ്രത ഇന്നും അനുഭവിക്കുവാൻ സാധിക്കണമെന്ന് പാപ്പ അടിവരയിട്ടു പറഞ്ഞു. വിശുദ്ധ തിരുവെഴുത്തുകളിൽ, പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങളിൽ, തങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ള നിരാശയിൽ നിന്നുമാണ് വിവിധ പ്രാർത്ഥനകൾ ഉടലെടുക്കുന്നതെന്നും ഇപ്രകാരം വിസ്മരിക്കപ്പെടുന്നതിന്റെ വേദനാജനകമായ വികാരം അനേകരെ ഒന്നിപ്പിക്കുന്നുവെന്നും ഇതിൽ പ്രായമായവരും ധാരാളമായി ഉൾപ്പെടുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആരെയും ഒരിക്കലും മറക്കാത്ത ദൈവത്തിന്റെ സ്നേഹം നീതിയുടെ ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞ പാപ്പ, ദൗർഭാഗ്യവശാൽ ഇന്ന് ലോകത്ത് പ്രായമായവരുടെ സവിശേഷതകൾ മറയ്ക്കുകയും അവരെ വിസ്മൃതിയിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി സംരക്ഷണത്തിന് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പാപ്പ. സുസ്ഥിരത, സമഗ്ര പരിസ്ഥിതി, സൃഷ്ടിയോടുള്ള പരിചരണം എന്നിവ നിരവധി പതിറ്റാണ്ടുകളായി തുടരുന്ന ആശങ്കകളാണെന്നും പാരിസ്ഥിതിക വിഷയം ധാർമ്മികമായ ഒരു വിഷയമാണെന്നത് സഭയെപ്പോഴും ഉയർത്തിക്കാട്ടിയിട്ടുണ്ടെന്നും എടുത്തുപറഞ്ഞുകൊണ്ട് 10th ഓസ്ട്രിയൻ ആഗോള ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ വീഡിയോ സന്ദേശം പ്രസിദ്ധീകരിച്ചു. പാരിസ്ഥിതിക പ്രതിസന്ധി ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല, മറിച്ച് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയുടെ പാരിസ്ഥിതിക വശമാണെന്ന് തന്റെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസ് ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ക്രിസ്തീയ പുണ്യങ്ങളെ അടിസ്ഥാനമാക്കി പാപ്പ ആശയങ്ങൾ പങ്കുവച്ചു. ലോകം ദൈവം സൃഷ്ടിച്ചതാണെന്നും അത് അന്തർലീനമായി നല്ലതാണെന്നും വിശ്വസിക്കുന്നവർ സൃഷ്ടിയെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഇത് വിശ്വാസത്തിന്റെ ഒരു ആവശ്യകതയാണെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. പല പാരമ്പര്യങ്ങളിലെയും വിശ്വാസികൾ സൃഷ്ടി ഒരു ദൈവിക ദാനമായി മനസ്സിലാക്കുന്നതും അതുപോലെ ജീവിതം പവിത്രമാണെന്നും അതിനാൽ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും പഠിപ്പിക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് വിശ്വാസത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പരിസ്ഥിതിയെ പരിപാലിക്കുന്ന ഒരു യഥാർത്ഥ സംസ്കാരം വളർത്തിയെടുക്കുവാൻ പൗരവും രാഷ്ട്രീയവുമായ സ്നേഹം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളും പാപ്പ അനുസ്മരിച്ചു. വെല്ലുവിളികളെ നേരിടുന്നതിന് ഒരു പുതിയ വ്യക്തികേന്ദ്രീകൃത അന്താരാഷ്ട്ര സാമ്പത്തിക ചട്ടക്കൂട് വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞു. യുദ്ധങ്ങളെ ന്യായീകരിക്കുവാൻ ദൈവനാമം ഉപയോഗിക്കുന്നത് തെറ്റാണ് പാപ്പ. ലോകത്ത് ഇന്ന് നടമാടുന്ന യുദ്ധത്തിന്റെ ഭീകരമായ അന്തരീക്ഷത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പ്യാത്സ സാൻ പിയത്രോ എന്ന മാസികയിൽ പരിശുദ്ധ പിതാവിന് റഫായലെ എന്ന യുവാവ് അയച്ച കത്തിനു മറുപടിയായി സഭയുടെ ദൗത്യം സമാധാനം ആഹ്വാനം ചെയ്യുകയും സ്വന്തം ആവശ്യങ്ങൾക്കായി മതത്തെ ചൂഷണം ചെയ്യുന്നവരെ ശക്തമായി അപലപിക്കുകയും ചെയ്യുക എന്നതാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സഭയുടെ ദൗത്യം സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണെന്നും മറിച്ചൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയില്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കൊറിയൻ പ്രസിഡന്റിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14th പാപ്പ. ജൂൺ മാസം 15th വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് കൊറിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ലീ ജെയ് മ്യുങ്ങിനെ ലിയോ 14th പാപ്പ സ്വീകരിച്ചു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് കർദിനാൾ പിയത്രോ പരോളിനുമായും മോൺസിഞ്ഞോർ പോൾ റിച്ചാർഡ് ഗലഗറുമായും കൂടിക്കാഴ്ച നടന്നു. നൈജീരിയയിൽ വീണ്ടും ജിഹാദി ആക്രമണം. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ കെബി സംസ്ഥാനത്തെ നൈജറിന്റെ അതിർത്തിക്കടുത്തുള്ള ഫെസ്കെയ്ൻ റാഫി സമൂഹത്തിൽ ലക്കുറാവ ഗ്രൂപ്പിലെ ജിഹാദിസ്റ്റ് തീവ്രവാദി ആക്രമണത്തിൽ 20-ലധികം പേർ കൊല്ലപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്കായി തയ്യാറാക്കിയ ഒരു രഹസ്യ സുരക്ഷാ റിപ്പോർട്ടിൽ നിന്നാണ് പുറംലോകമറിഞ്ഞത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറാം സങ്കീർത്തനം ഘോഷയാത്രകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതമാണെന്ന് കരുതപ്പെടുന്നു. അഞ്ചു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം യാഹ്വേ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. സ്രഷ്ടാവും തന്റെ ജനത്തെ പരിപാലിക്കുന്നവനുമായ കർത്താവിനെ സന്തോഷത്തോടെയും ഗാനാലാപനത്തോടെയും സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ഏവരെയും, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ദൈവാലയത്തിലേക്കുള്ള ഒരു യാത്രയുടെ പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാണ്. കർത്താവ് നല്ലവനും കാരുണ്യവാനും വിശ്വസ്തനുമാണെന്ന ബോധ്യത്തോടെയും ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തിരിച്ചറിവോടെയും ദൈവത്തിന് നന്ദി പറയാനും അവന്റെ നാമത്തെ വാഴ്ത്താനും ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണെന്നും അവിടുന്ന് നല്ലവനാണെന്നുമുള്ള തിരിച്ചറിവ്, നന്ദിയുടെ ഭാവം നമ്മിൽ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ഈ സങ്കീർത്തനമെങ്കിലും തങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന തിരിച്ചറിവുള്ള ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനം അവർക്കുള്ള വ്യക്തിപരമായ ഒരു ക്ഷണമായി മാറുന്നുണ്ട്. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന അവിടുത്തെ വിശ്വസ്തതയും സ്നേഹവും തലമുറകൾ തിരിച്ചറിയുകയും അതിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രത്യുത്തരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം? നൂറാം സങ്കീർത്തനം എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നമുക്കു കാണാം. ഇതിൽ ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ, സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ എന്നീ ഒന്നും രണ്ടും വാക്യങ്ങൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മുൻപുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മഹത്വമോ അധികാരമോ ശക്തിയോ വർണ്ണിച്ചുകൊണ്ടല്ല നൂറാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ലളിതവും എന്നാൽ കൃത്യവുമായ ഒരു ക്ഷണമാണ് ഇവിടെ നാം കാണുക. ദൈവജനമെന്ന നിലയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവിടെ നാം കാണുന്ന ക്ഷണം ഭൂമി മുഴുവനും, അതുകൊണ്ടുതന്നെ സകല ജനതകൾക്കുമുള്ള ഒരു ആഹ്വാനമാണെന്ന് നമുക്കു കാണാം. കർത്താവിനു മുന്നിൽ ആനന്ദഗീതം ഉതിർക്കാനും അവന് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനും അവന്റെ സന്നിധിയിൽ ഗാനാലാപത്തോടെ വരാനുമാണ് സങ്കീർത്തകൻ മുന്നോട്ടു വയ്ക്കുന്ന വിളി. പ്രജകൾ തങ്ങളുടെ രാജാവിനു മുന്നിൽ, ദൈവജനം ദൈവത്തിനു മുന്നിൽ എപ്രകാരമാണോ ആനന്ദിക്കുക, അതേ സന്തോഷത്തോടെ യാഹ്വയ്ക്കു മുന്നിൽ ഗീതമാലപിക്കുക എന്നത് ദൈവത്തിനു മുന്നിൽ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മനോഭാവങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു അധികാരിയുടെയോ രാജാവിന്റെയോ മുന്നിൽ പ്രജകൾ തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതുപോലെയോ ദേവാലയത്തിൽ തങ്ങളുടെ തവണയനുസരിച്ച് ഔപചാരികമായി ഒരുവൻ ശുശ്രൂഷ ചെയ്യുന്നതുപോലെയോ അല്ല, സന്തോഷത്തോടെ മനസ്സു നിറഞ്ഞു വേണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന ഒരു ബോധ്യമാണ് രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നൽകുന്നത്. ദൈവവുമായുള്ള ബന്ധം ആനന്ദത്തിന്റേതായിരിക്കണമെന്ന ഒരു ചിന്ത കൂടി ഇവിടെ നമുക്കു കാണാം. മറ്റ് പല സങ്കീർത്തനങ്ങളിലുമെന്ന പോലെ ഗാനാലാപത്തിലൂടെയുള്ള സ്തുതിയർപ്പണത്തിന്റെ പ്രാധാന്യവും ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ദൈവസ്തുതിയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗവും ഗാനാലാപനമാണ്. സംഗീതത്തോടെയുള്ള സ്തുതിയർപ്പിക്കൽ എല്ലാ സംസ്കാരങ്ങളിലും തന്നെ മെച്ചപ്പെട്ട ആരാധനയുടെ പ്രകടനമായാണല്ലോ കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ദൈവത്തിന് നാം സ്തുതിയർപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്, കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു എന്ന മൂന്നാം വാക്യത്തിലും, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്ന അഞ്ചാം വാക്യത്തിലും നാം കാണുന്നത്. യാഹ്വേ കർത്താവ് ദൈവമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന തിരിച്ചറിവ് നമ്മിൽ ഉളവാകുന്നത്. ഇസ്രായേലിന്റെയും നമ്മുടെയും ലോകം മുഴുവന്റെയും സ്രഷ്ടാവും പരിപാലകനുമാണവിടുന്ന് എന്ന അറിവ്
എന്തുകൊണ്ട് കർത്താവിന് സ്തുതിഗീതമാലപിക്കണമെന്ന നമ്മുടെ ബോധ്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും ആധികാരികമാക്കുകയും ചെയ്യും. നമുക്ക് നാം തന്നെ മതി എന്ന ചിന്തയും നമുക്ക് നമ്മെത്തന്നെ മെനഞ്ഞെടുക്കാമെന്ന വിചാരവുമൊക്കെ എത്ര ബാലിശവും അർത്ഥരഹിതവുമാണെന്നും നാമല്ല ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവും യഥാർത്ഥ പരിപാലകനുമെന്നുള്ള ഒരു ഉദ്ബോധനം ഈ വരികളിലൂടെ സങ്കീർത്തകൻ ലോകത്തിനു മുഴുവനുമായി മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. കർത്താവ് മേയ്ക്കുന്ന അജഗണമെന്ന ഒരു ചിത്രം ഇസ്രായേൽ ജനതയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ ആടുകളെ ഒരിടയൻ എപ്രകാരം പരിപാലിക്കുന്നുവോ അതേ കരുതലോടെയാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന 23-ാം സങ്കീർത്തനം 1-ാം വാക്യവും സമാന ചിന്ത മുന്നോട്ടുവയ്ക്കുന്ന 95-ാം സങ്കീർത്തനം 7-ാം വാക്യവുമൊക്കെ ഈയൊരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ് ദൈവത്തിന് സ്തുതിയർപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഇടം എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ചെറിയ സങ്കീർത്തനം നൽകുന്നുണ്ട്. 4-ാം വാക്യത്തിലാണ് നാം ഇതു കാണുക. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ഭവനമായ ദേവാലയമാണ് ദൈവസ്തുതികൾ ആലപിക്കുവാൻ ഏറ്റവും മികച്ച ഇടമെന്ന ഒരു ബോധ്യമാണ് ഇവിടെ നമുക്കു ലഭിക്കുക. ലോകം മുഴുവനും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും അവന്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദൈവഭവനമായി കരുതപ്പെടുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കുന്നതുതന്നെ അവന്റെ സ്തുതികൾ ആലപിക്കുവാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. ദേവാലയമെന്ന ഒരിടത്തിന്റെ സാമൂഹികമായ പ്രാധാന്യം കൂടിയാണ് സങ്കീർത്തനം നമുക്കു മുന്നിൽ എടുത്തുകാട്ടുന്നത്. ഹൃദയത്തിലും നമ്മുടെ സ്വകാര്യയിടങ്ങളിലും ഭവനങ്ങളിലും ഉയരുന്ന ദൈവസ്തുതി ദൈവത്തിനു മുന്നിൽ സ്വീകാര്യത കുറഞ്ഞതല്ല എങ്കിലും ദേവാലയത്തിൽ സമൂഹത്തിനും സഹോദരങ്ങൾക്കുമൊപ്പമുള്ള ദൈവാരാധനയും സ്തുതിയും ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യവും സഹായവുമായി മാറുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സങ്കീർത്തനം ജീവിതത്തിൽ. കർത്താവ് നല്ലവനും നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമാണെന്ന തിരിച്ചറിവിൽ അവനോട് ചേർന്നു നിൽക്കാനും അവനു മുന്നിൽ സന്തോഷപൂർവം സ്തുതിയും ശുശ്രൂഷയുമർപ്പിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന 100-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ഈ ചെറുഗീതം നമുക്കുമുന്നിൽ വയ്ക്കുന്ന ഉദ്ബോധനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നന്ദിയുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യാഹ്വയുടെ വിശ്വസ്തതയും സ്നേഹവും ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല നാം ഉൾപ്പെടുന്ന തലമുറകളോളം നീണ്ടുനിൽക്കുന്നതാണെന്ന ബോധ്യം നമ്മിൽ പ്രത്യാശയും ശരണവും വളർത്തട്ടെ. ദൈവത്തിന്റെ അജഗണമാണ് നാമെന്ന ബോധ്യം അവനോട് ചേർന്നു നിൽക്കാനും അവനിൽ സുരക്ഷിതത്വം കണ്ടെത്താനും നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേൽ ജനം മാത്രമല്ല സങ്കീർത്തകൻ 1-ാം വാക്യത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ ഭൂമി മുഴുവനും യാഹ്വയെ തങ്ങളുടെ ദൈവവും നാഥനുമായി തിരിച്ചറിഞ്ഞ് അവന്റെ ദേവാലയത്തിൽ ആരാധിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. മനോഹരമായ ദേവാലയാങ്കണത്തിൽ മാലാഖമാർക്കും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം നമുക്കും നിത്യം വസിക്കുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു സ്തുതിഗീതമായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 100-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പരണീയം സ്റ്റീഫൻസൺ എഴുതി, റെവറൻഡ് ജസ്റ്റിൻ ജോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം റിയാദാസ്.